0: 97 ബ്രോഡ്കാസ്റ്റാണെന്ന്. ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജു. ഞാൻ ഇതുവരെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാത്ത ഒരാളായിട്ടാണ് ഇന്ന് ബ്രോഡ്കാസ്റ്റിന് വന്നേക്കുന്നത്. ഹലോ അണിചേച്ചി.
1: നമസ്കാരം അഞ്ജു, വെൽക്കം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 92.3 മലയാളം FM-ലേക്ക് സ്വാഗതം. ഞാനും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. വീണ്ടും എല്ലാവരെയും അടുത്തേക്ക് എത്താൻ സാധിച്ച സന്തോഷം. അപ്പോൾ അഞ്ജു, എന്താണ് നമ്മുടെ
0: ഇത്ര നാളായിട്ട് ശേഷം ഒളിച്ചിരിക്കുകയായിരുന്നോ? എവിടെയായിരുന്നു?
1: ഒളിച്ചിരിക്കുകയല്ല, അറിയാമല്ലോ നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിതത്തിന്റെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ. അപ്പൊ അതില് കുറച്ച് പെട്ടുപോയി. എനിവേ, വരാൻ സാധിച്ചതിൽ സന്തോഷം. അഞ്ജുവിന് എന്തായിരുന്നു, ഒരു സ്റ്റാർട്ടിംഗ് ട്രിപ്പിൾ ആയിരുന്നോ?
0: ഇല്ല, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇത് തന്നെ ബേസിക്കലി ഇവിടുത്തെ ഒരു തിരക്ക് തന്നെ. ജോലി ഒക്കെ ആയിട്ട്, ജോലി ഇപ്പൊ പല സമയത്താ ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ വീക്കെൻഡ് ഇരുന്ന് ചെയ്യുന്നോ രാത്രി 12 മണിക്ക് ഇരുന്ന് ചെയ്യുന്നോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല, ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കാരണം കമ്മിറ്റ് ചെയ്തിട്ട് ചിലപ്പോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത് മാത്രമാണ് നിന്നത്. പിന്നെ ഇതൊക്കെയല്ലേ ഒരു റിലാക്സേഷൻ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പ്രേക്ഷകരായിട്ട് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് നാളായല്ലോ എന്ന് ഓർത്തു.

0: അതെ, ഇപ്പൊ എന്തിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം?
1: ഈ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പൊ എന്ത് തണുപ്പല്ലേ, ഭയങ്കര തണുപ്പ്. എനിക്ക് മാത്രം ഫീൽ ചെയ്യണോ എന്നറിയില്ല. ഞാനിപ്പോ എനിക്കിരുന്നു, ഞാനൊരു 7 ഇയേഴ്സ് ആയുള്ളൂ ഓസ്ട്രേലിയയില്, പക്ഷെ സ്റ്റിൽ എനിക്ക് വിന്റർ വരുമ്പോ ഒരു എപ്പോഴും ഒരു ന്യൂ വിന്റർ ആയിട്ടാ ഫീൽ ചെയ്യണേ. ചേച്ചിക്ക് എന്താ തോന്നാറ്? ഇത് ഇങ്ങനെ തന്നെയാണോ ഇവിടെ വർഷങ്ങളായിട്ട്?
0: വർഷങ്ങളായിട്ട് ഞാനും ഇപ്പൊ ഒരു 10-12 വർഷം ആയിട്ടുള്ളു ഇവിടെ. അതുപോലെ തന്നെയാണ്, ഒരു ഓരോ വിന്റർ വരുമ്പോഴും ഡിഫറെന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നു, പിന്നെ ഒരു ദിവസം ഇന്ന് കുഴപ്പമില്ല, ഇന്നൊരു 15 ഡിഗ്രി ഉണ്ട്, ഓക്കെ ആണ് എന്ന് തോന്നുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് മഴ വരും. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്കൊരു തരത്തിലും പ്ലാൻ ചെയ്യാൻ പറ്റൂല, എങ്ങനെയായിരിക്കും ഈ ദിവസം എന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്.
1: ചില സമയത്ത് ഞാൻ ആലോചിക്കും, ഇത്ര നാളായി ഇനിയെങ്കിലും വെദറിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യണം, നിർത്തണം, യൂസ് ആവാനുള്ള സമയമായി അറ്റ്ലീസ്റ്റ്, ഇങ്ങനെ എത്ര നാളെ പറഞ്ഞിരിക്കണേന്ന്. പക്ഷെ വെദർ ആണെങ്കിൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ പോയപ്പോ രാവിലെ 10 മണിയായിട്ടും ഫോഗിയാണ്. അപ്പൊ ഞാൻ ഓർത്തി, ഇതന്നെ മൂന്നാറൊക്കെയാണോ, മൂന്നാറൊക്കെ വന്നൊരു ഫീലായിരുന്നു, അത്ര ഫോഗിയായിട്ട്. പക്ഷെ ഇവിടുത്തെ വിന്ററും ക്ലൈമറ്റും സ്റ്റിൽ കംപ്ലൈനിങ് മോഡിൽ തന്നെയാണ് ഞാനിപ്പോഴും. അതൊക്കെ നാട്ടിലെ വിന്റർ അല്ലെ, നാട്ടിലെ മൺസൂൺ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, എല്ലാ ദിവസവും മഴ വീണൊക്കെ കാരണം. പക്ഷെ നാട്ടിലിപ്പോ മൺസൂൺ സീസൺ ആണല്ലോ.
0: നാട്ടില് സ്കൂള് തുറക്കുന്ന സമയമാണ് ജൂണ്, സ്കൂളും മഴയും കൂടെ ഒരുമിച്ച് വരുന്ന സമയം. അതൊക്കെ ഓർക്കുമ്പോ ഒരു സന്തോഷം. സ്കൂള് തുറന്ന് 2 ആഴ്ച കഴിഞ്ഞ് മിക്കവാറും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവും, സ്കൂൾ അടയ്ക്കും, വെള്ളത്തില് കളിക്കുക, അതൊക്കെ ഒരു ഓർമ്മകൾ.
1: ഇപ്പൊ ആലോചിക്കുമ്പോ ഞാൻ ഓർക്കണ്ട, അന്നൊക്കെ മറ്റേ ഷൂം സോക്സും ഇടണ്ട, മഴ വന്നാ ഷൂം സോക്സ് ഇടണ്ടല്ലോ, ചെരുപ്പിട്ടോണ്ട് പോവാ സ്കൂളില്. നനഞ്ഞു കുളിച്ചാണെങ്കിൽ ചെരുപ്പിട്ട് പോണതിന്റെ ഒക്കെ ഒരു സന്തോഷമായിരുന്നു. ഇന്ന് അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് ഇപ്പഴേ റിഗ്രറ്റ് ആയി. അപ്പൊ ചേച്ചിയുടെ കാര്യം ഒന്നും ഞാൻ ചോദിക്കണേ ഇല്ല, എന്തായിരിക്കും ഓർമ്മകൾ എന്നൊക്കെ ഉള്ളത്. എന്നാലും പെട്ടെന്ന് സ്കൂള്, മഴ എന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലും ഒരു മെമ്മറി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ചേച്ചിക്ക്?
0: ഒരുപാട് മെമ്മറികൾ. സ്കൂളിന്റെ കാര്യം ചോദിച്ചാലേ മെമ്മറികളുടെ ഒരു എന്താ പറയുന്നെ, ഒരു വേറൊരു വെള്ളപ്പൊക്കം ഇങ്ങനെ വരുന്ന പോലെയാണ്. ഞങ്ങളുടെ സ്കൂളൊക്കെ എന്ന് പറഞ്ഞാല് ഈ പണ്ട് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പറയുന്ന അതേ ഒരു മെമ്മറി ലൈനാണ് എനിക്കുള്ളത്. ഞങ്ങളുടെ കുഗ്രാമത്തില് ഞങ്ങള് നടന്നാണ് സ്കൂളിൽ പോവാ. ഈ പറഞ്ഞ പോലെ ഷൂസും സോക്സും ഒന്നും ഇല്ല കേട്ടോ, ഒരു ഗ്രാമപ്രദേശത്തെ ഒരു സ്കൂളായിരുന്നു. അപ്പൊ ചെരുപ്പൊക്കെ ഇട്ട് തന്നെയാ പോവാ. ഒരു പുഴ കടന്നിട്ട് വേണം പോവാൻ. അപ്പൊ പുഴയില് വെള്ളം നിറഞ്ഞു കഴിഞ്ഞ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റൂല, കാരണം പാലം ഒന്നും ഇല്ല എന്ന്. അപ്പൊ മഴവെള്ളം പൊക്കം വരുമ്പോ ആദ്യത്തെ ഇത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തനിയെ കടക്കാൻ പറ്റില്ല. അപ്പൊ അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്ന് നമ്മളെ കടത്തിവിടും തോട്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാല് എന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം പിടിക്കാൻ തരും, ഒരു കൊടയോ ഒരു പാത്രമോ എന്തെങ്കിലും, ഞാനത് വെള്ളത്തിലിടും. അപ്പോ അമ്മയും അച്ഛനും അത് എടുക്കാൻ പോകും, അപ്പൊ വേറെന്തെങ്കിലും ഇടും. അങ്ങനെ കൊറേ കൊടകൾ ഞാൻ പുഴയിൽ ഒഴുക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഓർമ്മ.
1: നല്ല മനപ്പുറം ചെയ്തതാണോ അത് അറിയാതെ സംഭവിച്ചാണോ?
0: അറിയില്ല, അന്ന് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നേന്ന്. ചെലപ്പോ അറിയാണ്ട് പോയതായിരിക്കും, കുഞ്ഞല്ലേ, ഒരു 5-6 വയസ്സൊക്കെ ഉള്ള സമയത്ത്, 6-7 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. ഇനിയിപ്പോ അതോ മനപ്പൂർവ്വം ഇടുന്നതാണോന്നും എനിക്കിപ്പം മനപ്പൂർവ്വം ഇട്ടതായിട്ട് ഒരു ഓർമ്മയില്ല, ചെലപ്പോ ആയിരിക്കും. അങ്ങനെ
1: അത്
0: നല്ല നല്ല ഓർമ്മകൾ. പിന്നെ സ്കൂളിൽ പോകുമ്പോ ഞങ്ങൾ കൊറേ കൂട്ടുകാർ കൂടിയിട്ടാ പോവാ. അപ്പൊ ഒരു വഴിയൂടെ പോകുമ്പോ ഇങ്ങനെ കൊറേ വീടുകളിലൊക്കെ കയറി മാങ്ങയൊക്കെ പറിച്ച് ജാതിക്കൊക്കെ പറിച്ച് ചാമ്പയ്ക്കം പറിച്ച് കഴിച്ചിട്ട് സ്കൂളിൽ പോകും. തിരിച്ചു വരുമ്പോ വേറൊരു റോഡെ കൂടെ വരും. അപ്പൊ അവിടെ ഒരു ചെറിയൊരു എന്താ പറയുന്നേ, നമ്മുടെ കൈത്തോട് എന്നൊക്കെ പറയുന്ന ഒരു കൊച്ചു അരുവി പോലെ ഒരു പാടത്തിന്റെ സൈഡിൽ, അവിടെ നിന്ന് ഞങ്ങളൊരു ചേമ്പല പറിച്ച് വെള്ളത്തിലിടും. ഈ ചേമ്പലെ ഫോളോ ചെയ്താണ് പിന്നെ തിരിച്ചുള്ള യാത്ര. ആരുടെ ചേമ്പൽ പാടത്തിന്റെ ഇങ്ങി അറ്റത്തെത്തുന്നു അവർക്കാണ് പ്രൈസ്. പ്രൈസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഞാൻ ജയിച്ചെന്നും പറഞ്ഞിട്ട് തുള്ളിച്ചാടി പോകുന്ന ഒരു കാലം.
1: ഇപ്പൊ

0: ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ എന്ത് എന്ത് എന്ത് രസമുള്ള ലൈഫായിരുന്നു. ലൈക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, ഡെഡ് ലൈൻസ് ഇല്ല, സബ്മിഷൻ ഇല്ല, സാലറി വന്നോന്ന് നോക്കണ്ട, എങ്ങനെയുള്ള. ഞാനിപ്പോ ഇടയ്ക്ക് ആലോചിക്കും തിരിച്ചു ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞും. നമുക്ക് എന്റെ അമ്മ എപ്പോഴും പറയും ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചേ മനസ്സിലാവുള്ളൂ, നമുക്ക് ഒരിക്കലും അഡ്വൈസ് ചെയ്യാനോ പറയാനോ പറ്റാത്ത ഒരു സംഭവമാണ് ജീവിതം എന്ന്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഇപ്പോഴും പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് പോയിട്ട് നിങ്ങളിപ്പോ ജീവിക്കുന്ന ലൈഫാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്.
1: അയ്യോ, അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ജീവിച്ച ലൈഫ് അല്ല ഇപ്പൊ നമുക്കുള്ളത് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികൾ തിരിച്ചിങ്ങോട്ട് പറയാ. അപ്പം ജീവിതം നമുക്ക് ആരും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അനുഭവിച്ചു തന്നെ അറിയണം. നമുക്ക് പിന്നെ ഇങ്ങനെ പറയാം അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്.
0: ഒരിക്കലും നമ്മൾ ഇപ്പൊ ചില പിള്ളേർ, ഇപ്പൊ എന്റെ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ ഇളയ സിസ്റ്റേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും റിയാക്ട് ചെയ്യുമ്പോഴും അവർ ചൂസ് ചെയ്യുന്ന ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിൽ കൂടെ കടന്നു പോയവരാ. ഞാൻ അതില് ചിലപ്പോ സെയിം പാത്ത് ഫോളോ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ലെസൺസ് ആയിരിക്കും നമുക്ക്. ഓ, അപ്പൊ നമുക്ക് ഇത് ചെയ്യരുത് എന്ന് അവരോട് പറയണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാവില്ല, കാരണം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. അവരുടെ പ്രായം വെച്ച് ചിന്തിക്കുമ്പോൾ അവരാണ് ശരി എന്നുള്ളതാണ്. പിന്നെ ആലോചിക്കും തന്നെ അനുഭവിച്ച് പഠിക്കട്ടെ, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അവർക്ക് ചിലപ്പോ അതോ പറഞ്ഞിരിക്കണേ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് ഇപ്പൊ ജെൻസി പിള്ളേരാണല്ലോ, ജെൻസിയും ജെൻ ആൽഫ കിഡ്സ് ഉണ്ട്. അപ്പോ എനിക്ക് അതിന്റെ ഒരു കുട്ടൻസ് എന്താണെന്ന് അറിയാനായിട്ടൊരു ഒരു താല്പര്യം. നമുക്ക് അപ്പത്തേക്ക് ഒരു പാട്ട് കേട്ടിട്ട് വന്നല്ലോ.
1: തീർച്ചയായിട്ടും.

0: അപ്പൊ അടിപൊളി പാട്ടായിരുന്നു. വെൽക്കം ബാക്ക് എവരി വൺ. എല്ലാവരും എന്നെ പോലെ ആകാംക്ഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ചേച്ചി, നമ്മുടെ ബാക്ക് ടു ജെൻ സി ആൻഡ് ജെൻ ആൽഫ എങ്ങനെയുണ്ട്?
1: നല്ല പാടാണ്, നല്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്ന അവർ ഒരു ഫ്രീ ബേർഡ്സ് ആണല്ലോ. അവർക്ക് നമ്മുടെ റൂൾസ് ഒന്നും തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. നമ്മളും കുട്ടികളായിരുന്നപ്പോൾ റൂൾസ് ബ്രേക്ക് ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പം ഈ ജെൻസിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഡിവൈസസ് ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഒരു ടീനേജ് പ്രായമൊക്കെ ആയ കുട്ടികളാണെങ്കിൽ അവരുടെ ലൈഫ് തന്നെ ഇപ്പൊ ഒരു ദിവസം ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അവരുടെ ഹോൾ ലൈഫ് കൊളാപ്സ് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്.
0: അപ്പൊ നമുക്ക് ന്യൂ പാരന്റ്സ് ഉണ്ടല്ലോ, ഇപ്പൊ പാരന്റ്സ് ആവുന്നവര് അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ, ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ, എന്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും അവര് ലൈക്ക് ദേ ആർ ലൈക് സ്ക്രീൻ അവേ എന്നുള്ളൊരു പോളിസിയാണ്. അറ്റ്ലീസ്റ്റ് 3 വയസ്സ് വരെയെങ്കിലും സ്ക്രീൻ പാടില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു ഫോൺ എന്താന്ന് അറിയില്ലാത്ത കുട്ടിയായിട്ട് പോലും അവർക്ക് അട്രാക്ഷൻ ഫോണിലേക്കാണ്. ടി വി വെച്ചാൽ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കണം. അത് അറിയില്ല, അവർ യൂസ്ഡ് അല്ല ടി വി കാണാനൊന്നും. പക്ഷെ ഓട്ടോമാറ്റിക്കലി അവർക്ക് 4 കളിപ്പാട്ടും ഒരു ഫോണും വെച്ചാൽ അവർക്ക് ഫോൺ എടുത്താൽ മതി. അപ്പൊ ഇതിൽ ഇതെന്ന് വെച്ചാൽ നമുക്ക് പാരന്റിങ്ങിൽ എന്തെങ്കിലും ചെയ്തു വരാനുള്ളതാണോ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണോ?
1: അത് ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആസ് എ പേരന്റ്, ഇപ്പൊ ഞാൻ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി എന്റെ കുട്ടിക്കും അതിനോടായിരിക്കും ക്യൂരിയോസിറ്റി. ഇപ്പൊ ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഫോണിൽ സംസാരിക്കുന്നു. അപ്പൊ കുട്ടികളുടെ ഒക്കെ ചിന്ത അതെന്തോ വലിയ സംഭവമാണ്. അപ്പൊ അവരുടെ കൂടെ ഇരിക്കുമ്പോ ഞാൻ ഫോണ് യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ദാറ്റ് വിൽ മേക്ക് എ ബിഗ് ഇമ്പാക്ട്. ഇപ്പൊ ഞാനിപ്പം കാണുന്നെന്ന് പറഞ്ഞാല് ഞാൻ ഫോണിൽ കൂടുതൽ സംസാരിക്കും. ഇപ്പൊ കുക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോ ഫോൺ യൂസ് ചെയ്താൽ അവർക്ക് നാച്ചുറലി വരും, എനിക്കെന്താ അമ്മയ്ക്ക് ചെയ്യാമെങ്കിൽ എനിക്കെന്താ കണ്ടാല് എന്നൊരു ചോദ്യം വരും. അപ്പൊ നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോ അവരുടെ കൂടെ ക്വാളിറ്റി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, യൂസ് ചെയ്യാതിരിക്കുക ഡിവൈസ്. ഫോൺ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. പിന്നെ എക്സ്ക്യൂസ് ആയിട്ട് ഞാൻ ഒരുപാട് അടുത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം നമ്മളെല്ലാരും വർക്കിംഗ് ആൾക്കാരാണല്ലോ, ഒരു മീറ്റിംഗിൽ കയറി കുട്ടി വരുന്നു, അതൊന്ന് എനിക്ക് എടുത്ത് തരാമോ അല്ലെങ്കിൽ എനിക്കൊരു ബുക്കിൽ എന്തെങ്കിലും ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോ എന്നാ ഫോൺ ഇന്നാ കുറച്ചു നേരത്തേക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, അതൊരു വലിയ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും കുട്ടികളിൽ. കാരണം ഇവിടെ തന്നെ കണ്ടതാണ്, അപ്പൊ നമ്മള് മീറ്റിംഗിൽ കയറുമ്പോ പെട്ടെന്ന് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ നമ്മൾ ഫോൺ കൊടുത്ത് മാറ്റിയിരുത്തും കുട്ടിയെ. പക്ഷെ അത് ചെയ്യുന്നത് ഒരു വലിയൊരു തെറ്റാണ്, അങ്ങനെ ചെയ്യാനേ പാടില്ല. അതൊരു വലിയ അഡ്വൈസ് ആണ്. കാരണം അവരുടെ ഒരു കാര്യം വന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റുന്നതാണ് ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരെ എൻഗേജ് ചെയ്യിക്കുക ഫോൺ കൊടുക്കുന്നതിന് പകരം. ടി വി വെച്ച് കൊടുക്കാതിരിക്കുക അങ്ങനെ, കാരണം നമ്മൾ തന്നെ എൻകറേജ് ചെയ്യാണ് അവരത് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് കാണരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർക്കത് ഇത്ര നാളും കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ എന്താ ഇപ്പൊ കുഴപ്പം എന്ന് ചോദിക്കുന്നു.
0: നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആകാൻ വേണ്ടിയിട്ട് നമ്മള് അവരുടെ ലൈഫ് ഹാർഡർ ആക്കാൻ ട്രൈ ചെയ്യുന്ന പോലെ.
1: എക്സാക്ട്ലി, അത് 100% പേരൻസിലും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരിലും അത് പിള്ളേര് ജനിക്കുമ്പോ തന്നെ അവരുടെ കൂടെയുള്ള ടൈം അവർക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക, വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുവാണ്. ഇപ്പൊ അവര് വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ. അപ്പം നമുക്കത് കുറെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നോണ്ടിരിക്കും, അവർ ഭയങ്കര ക്യൂരിയസ് ആണ്. ചില നമുക്ക് തന്നെ ആൻസർ അറിയത്തില്ലായിരിക്കും, നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്നൊന്നും ചോദ്യത്തിൽ നിന്നൊന്നും മാറണം, ഒഴിഞ്ഞു മാറണം. അപ്പൊ അറിയില്ല എന്ന് പറയാനും പറ്റില്ല. കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നവോ അമ്മയ്ക്കും അച്ഛനും എല്ലാം അറിയാന്നാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അപ്പൊ അത് അവരുടെ കൂടെ ഇരുന്ന് അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇപ്പം അറിഞ്ഞുകൂടാ, പക്ഷെ അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുത്ത് നമ്മൾ അവരുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഐ മീൻസ് എനിക്ക് ഫീൽ ചെയ്ത അതാണ്. കാരണം എന്റെ മോന് ഒരാള് ഈ പറഞ്ഞ പോലെ കണ്ടമാനം ഒരു അഡിക്ഷന്റെ ലെവലിലേക്ക് വരെ എത്തിയിരുന്നു, ഫോൺ ഇല്ലെങ്കിൽ അവന് പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ. ഇപ്പം ഫോണ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി, ഞാനും എന്റെ സകല ആപ്സും ഡിലീറ്റ് ചെയ്തു, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്തു യൂസേജ്. എന്നിട്ട് അവൻ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആ ക്വസ്റ്റ്യൻ അറ്റന്റീവ് ആയിട്ട് കേട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം
0: പക്ഷെ അതൊരു അവിടെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് കൂടെ നഷ്ടപ്പെടുന്നുണ്ടാവില്ലേ ചിലപ്പോ? കാരണം ഇപ്പോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചിലപ്പോ ഒരു വർക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാനായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് റീൽസ് കാണുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ. നമ്മളും പേഴ്സണലി അപ്പൊ അത് വേണ്ടാന്ന് വെക്കുമ്പോ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ആവില്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ വേണ്ടാന്ന് വെച്ച് ചെയ്യുമ്പോ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു, എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ടായിരുന്നില്ല ഞാനതൊന്നും കണ്ടുകൊണ്ടിരുന്നതും യൂസ് ചെയ്തുകൊണ്ടിരുന്നതും. അപ്പൊ എനിക്കതൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത് അതൊരു എന്താണ് വെറുതെ എന്റെ സമയം കളയുന്ന, കാരണം ഒന്ന് കണ്ടു ചെയ്താൽ നമ്മൾ നിർത്തൂല്ലോ. ഇവരുടെ സെയിം പ്രോബ്ലം ആണ് നമുക്കും ഉള്ളത്. ഒരു റീല് കണ്ടോ രണ്ട് റീല് കണ്ടോ നമ്മളത് നിർത്തൂല, നമ്മളത് കണ്ടിന്യൂസ്ലി കണ്ടോണ്ടിരിക്കും. മേ ബി ഒരു ഒരു മണിക്കൂർ വരെ കണ്ടിന്യൂസ്ലി നമ്മൾ ഇൻസ്റ്റാ നോക്കിക്കൊണ്ടിരുന്നാലും നമുക്ക് ആ എന്താ പറയുന്നേ പിന്നെയും പിന്നെയും കാണാൻ തോന്നും. ഇപ്പൊ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് ഇപ്പൊ കുട്ടികൾ കാണുമ്പോഴാണെങ്കിലും നമ്മള് കാണുവാണെങ്കിലും എന്റെ ഒരു എന്നാ തോട്ടാണ് കേട്ടോ, ഇത് പ്രൂവണോ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് പറയാണ്, നമ്മുടെ എന്താണ് അറ്റൻഷൻ സ്പാൻ ഉണ്ടല്ലോ ഇത് വളരെ ചെറുതാണ്. ഇപ്പം ഈ റീലെന്നൊക്കെ പറഞ്ഞ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്തേക്ക് വീണ്ടും ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ്, അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിലും അങ്ങനെ ഒരു 100% കോൺസെൻട്രേഷൻ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കണ്ട ആ റീൽസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് ഒരൊറ്റ റീൽ പോലും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. മേ ബി ഒന്നോ രണ്ടോ പാട്ടുകളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കണ്ടന്റ് നമ്മൾ അതുപോലെ സ്ട്രൈക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ അപ്പൊ തന്നെ നമുക്ക് അറിഞ്ഞാൽ മതി നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്ത ടൈം ആക്ച്വലി നമ്മൾക്ക് അത് യൂസ്ഫുൾ ആയോ എന്നുള്ളതാണ്. അതേസമയം ഒരു റീൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു റീല് കണ്ടു, അതിനെ നമ്മൾ പ്രോസസ് ചെയ്തു, അത് നമുക്ക് സ്റ്റെപ്പ് ഇട്ടു, നമ്മളിപ്പോ ഒരു പുതിയൊരു കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്, ദാറ്റ്സ് എ ഡിഫറെന്റ് പ്രോസസ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയാണല്ലോ. പക്ഷെ അതല്ലാണ്ട് ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ കാണുന്നത് എനിക്കറിയില്ല. അത് ഒരു പേഴ്സണൽ ഡിസ്ട്രാക്ഷൻ അല്ലാണ്ട് അത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഡൗട്ട്ഫുൾ ആണ് എന്റെ കാര്യത്തിൽ.
0: ഈ സ്ലാങ്സ് ഒക്കെ പഠിച്ചോ? ഇവര് വീട്ടിൽ വന്ന് ഇങ്ങനെ സ്ലാങ് ഒക്കെ പറയാറുണ്ടോ?
1: സ്ലാങ്ങുകളൊക്കെ പറയാറുണ്ട്, പക്ഷെ എനിക്ക് ഇതൊന്നും ഇതുവരെ ഡൈജസ്റ്റ് ആയിട്ടില്ല. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം കൂടുതല് കേൾക്കുന്നത് ഓ ക്യാപ് എന്ന് കേൾക്കാറുണ്ട്. പിന്നെന്താണ്, ഇടയ്ക്ക് കുറച്ച് വേർഡ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ലാങ് യൂസേജ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചിലപ്പോ ഈ ഡിവൈസിന്റെ റെസ്ട്രിക്ഷൻ വന്നുകൊണ്ടായിരിക്കണം. ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
0: കാരണം ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ആണെങ്കിലും പുതിയ പിള്ളേരെ ഹയർ ചെയ്യുക, അതായത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരെയൊക്കെ ഹയർ ചെയ്യുമ്പോൾ അവർക്കൊന്നും 6 മന്ത്സിന് മേലിൽ നിൽക്കാൻ പറ്റുന്നില്ല കമ്പനിയിൽ. കമ്പനി ഒന്നും ചെയ്യണല്ല, അവര് നല്ല മുഖത്ത് നോക്കി. ലൈക് റീസെന്റ്ലി ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു പയ്യൻ റിസൈൻ ചെയ്തു. അവൻ പറഞ്ഞു, മാനേജറിന്റെ അടുത്ത് പറഞ്ഞു, ഐ ആം ഓക്കെ, യുവർ എക്സ്പെക്ടേഷൻസ് ആർ ഹൈ എന്ന് പറഞ്ഞിട്ട് പുള്ളി റിസൈൻ ചെയ്തിട്ട് പോയി ഈസി ആയിട്ട്. നമ്മളാണെങ്കിൽ ഇരുന്ന് പഴുത്ത് നമുക്കൊന്നും എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അവര് ചില സമയത്ത് പറഞ്ഞിട്ട് പോണ അപ്പൊ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കൊടുത്തു. നമുക്ക് അറിയാവുന്ന കാര്യമാണ് എക്സ്പെക്ടേഷൻസ് ആർ ഓൾവേസ് ഹൈ എന്നുള്ളത്. അപ്പോ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീട്ടിലും സംഭവിക്കാറുണ്ടോ? ലൈക് അവർക്ക് വേണ്ടെങ്കിൽ ലൈക്
1: തീർച്ചയായിട്ടും അത് അത് ഒന്ന് വീട്ടിലെ സിറ്റുവേഷൻ, ഒന്ന് ഓഫീസിലെ സിറ്റുവേഷൻ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഒരു കുട്ടിയുടെ അടുത്ത് നമ്മള് പണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ പേരൻസ് ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചു, നീ അത് ചെയ്യണ്ട. നമ്മൾ മിണ്ടാലും അത് കേട്ട് ചെയ്യണ്ട, അച്ഛനും അമ്മയും ചെയ്യണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്തായാലും ഓപ്ഷൻ ഇല്ല, നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാനേ പറ്റൂ. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ച ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വൈ, നമ്മൾ എന്തുകൊണ്ട് അത് പറഞ്ഞു. അപ്പൊ അവർക്ക് അതിന്റെ റീസൺ കേൾക്കണം, അതവരത് അനലൈസ് ചെയ്തിട്ട് അവർ പറയും ചേട്ടൻ ഇത് ചെയ്യാം അല്ലെങ്കിൽ അവരന് ഇത് ചെയ്യാം, എന്റെ ഫ്രണ്ടിന് ഇത് ചെയ്യാം, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നാച്ചുറലി നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവരെ കൺവിൻസ് ചെയ്താൽ മാത്രമേ അവർക്ക് കൺവിൻസ്ഡ് ആയാൽ മാത്രമേ അവര് നിൽക്കുള്ളൂ, അവരത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ.
0: അത് ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഗുണങ്ങള് ഉണ്ടെന്ന് തോന്നാറുണ്ടോ? അതോ ലൈക് നമുക്ക് മോർ വർക്കാണ് ഒബ്വിയസ്ലി, നമ്മളത് പറഞ്ഞു കൊടുക്കണം, പക്ഷെ അത് നല്ലതാണെന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ?
1: നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത ജനറേഷൻ ആണ് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് നമ്മുടെ പേരൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യണം, നമ്മുടെ മീൻസ് നെക്സ്റ്റ് ജനറേഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഏറ്റവും സപ്രസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ ഒരു ജനറേഷൻ. കാരണം അവര് ഒരുപാട് അനുഭവിച്ച ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മുടെ പേരൻസിന്റെ ജനറേഷൻ നമ്മളെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഡ്യൂക്കേഷന് വാല്യൂ ഒക്കെ കൊടുത്തിട്ട് നമ്മളെ ബ്രിങ്ങപ്പ് ചെയ്ത്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരുപാട് നമ്മൾ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ല, കുട്ടികൾ ഒട്ടും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നില്ല ആ കാര്യത്തിലൊന്നും. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കാര്യം കുറച്ചുകൂടി ക്ലിയർ ആണ്. അതിന് ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞത് അതിന് എഗ്നസ്റ്റ് ആണെങ്കിൽ അവർക്കൊരു പ്രോപ്പർ റീസൺ ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ത്രെട്ടൺ ചെയ്തൊക്കെ നമ്മൾക്ക് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റും, പക്ഷെ അതൊട്ടും സസ്റ്റൈനബിൾ ആയിട്ടല്ല. അപ്പോഴവര് വീണ്ടും അതേ കാര്യം പിന്നെയും പൊക്കിക്കൊണ്ട് വരും എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോ. ഇപ്പം മൂത്ത ഒരാളോട് പറയാണ് നീ അത് ചെയ്യണ്ട, അല്ലെങ്കിൽ കുറച്ചു നേരം ഫോൺ കാണണ്ട. ഞാൻ ഫോൺ കാണുന്നത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ്, എനിക്കത് കാണാന് ഉള്ള ഒരു എന്താ പറയാ ഒരു ഒരു പ്രത്യേക ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണൂ. ഇപ്പൊ സോക്കറിന്റെ ആണെങ്കിൽ ഞാൻ ആ സോക്കറിന്റെ അപ്ഡേറ്റ് മാത്രമേ കാണാറുള്ളൂ. അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ്, ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ 15 മിനിറ്റ്സ് ഇത് കണ്ടത്, അതിലെന്താണ് അമ്മയുടെ പ്രോബ്ലം? ഇങ്ങനെ ചോദിക്കുമ്പം ആക്ച്വലി നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ അതുപോലെ ട്രാക്ക് ചെയ്താൽ മാത്രമേ ഇവര് പറയുന്ന വാല്യൂ കറക്റ്റ് ആണോ നമുക്ക് അറിയുള്ളൂ. ഇനി ചിലപ്പോ അത് കറക്റ്റും ആയിരിക്കും, കാരണം അവര് പറയുന്ന വേർഡ് ഓക്കെ 15 മിനിറ്റ്സ് പഠിക്കുന്നു പറഞ്ഞാൽ അവർ 15 മിനിറ്റ്സ് പഠിക്കും. പക്ഷെ അവര് ചെയ്യൂന്ന് പറയുന്ന കാര്യം ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോ നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റൂല. അപ്പം ബേസിക്കലി അവരുടെ ഒരു തോട്ട് പ്രോസസ് കറക്റ്റ് റൂട്ടിലാണെങ്കിൽ അവർക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. സി അവർക്ക് ഇതല്ല വേണ്ടത്, പക്ഷെ അവർക്ക് വേറൊരു റൂട്ട് ഉണ്ട് ഓപ്പൺ ആയിട്ട്. അവർക്ക് എന്തെങ്കിലും വേറൊരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ അവർ അത് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നാറ്.
0: എനിക്ക് തോന്നുന്നു പലപ്പോഴുമായിട്ട് നമ്മള് വളർന്നു വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തിൽ നേരെ എടുത്ത് നമ്മൾ കുത്തിവെക്കാനാണ് നോക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളും. ആ ഞാൻ ഇങ്ങനെയല്ലോ, എന്റെ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്തേ, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ലല്ലോ ചെയ്തേ. അപ്പൊ നമ്മൾ നേരെ അത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. പിള്ളേർ ഓരോന്ന് ചെയ്യുമ്പോഴും കാണും, നമ്മളെ നമ്മുടേതായ സ്വന്തം തല ഉപയോഗിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യാറില്ല നമ്മൾ പൊതുവെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തേ, നമുക്കൊരു ടാബും ഉണ്ട് അത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് പാരന്റിങ് ഫോർ ഓൾ ദ 90s കിഡ്സ്. അതിന്റെ ഇടയിൽ കിടന്ന് എവിടെ എന്ത് ചെയ്യണം, പിന്നെ പ്രത്യേകിച്ച് എബ്രോഡ്, നമ്മളെ നാട്ടിലെ പോലെ ഒരു വടിയെടുത്ത് ചൂരലെടുത്ത് തുടക്കിട്ട് രണ്ടടിച്ച് പൊട്ടിക്കാനോ ഒന്നും നമുക്ക് പറ്റാത്ത സാഹചര്യമാണല്ലോ ഇവിടെ. എനിവേ
1: അപ്പൊ പിന്നെ നമുക്ക് ഇത്രയും കട്ടിയുള്ള കോൺവെർസേഷൻ ആയിരുന്നു, നമുക്ക് റിലാക്സ് ചെയ്യുന്ന ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
0: തീർച്ചയായിട്ടും.

0: അങ്ങനെ വീണ്ടും സീരിയസ് കോൺവെർസേഷൻ ഒക്കെ വിട്ട് നമുക്ക് ഒന്നുകൂടെ ലൈറ്റ് ആവാം. ഈ ജൂൺ 21-ന്റെ പ്രത്യേകത അറിയാവോ? വരുന്നേ ഉള്ളൂ June 21. ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ യോഗ ഡേ. കാരണം ഞാൻ ചേച്ചിയുടെ പോസ്റ്റുകളും ഇതൊക്കെ കാണാറുണ്ട്. ചേച്ചി യോഗ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു അല്ലെ ഇടയ്ക്കൊക്കെ?
1: ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം June 21 ഈ ഇന്റർനാഷണൽ യോഗ ഡേ പ്രമാണിച്ച് ഇപ്പൊ ഈ ചില ഓർഗനൈസേഷൻസ് ഒക്കെ HSM പോലുള്ള ചില ഓർഗനൈസേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് യോഗയെ. അപ്പൊ അവര് പറയുന്നത് June 1 മുതൽ June 30 വരെ നമുക്ക് സൂര്യ നമസ്കാരം ചെയ്ത് അതിന്റെ കൗണ്ട് കൊടുക്കണം. ഇപ്പം അവരുടെ സബ് ആയിട്ടുള്ള കുറച്ച് സബ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, വൃന്ദാവൻ കിഡ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ ഇപ്പൊ യോഗ ചെയ്യിപ്പിച്ച് അതിന്റെ കൗണ്ട് എടുത്ത് അത് ബേസിക്കലി യോഗ എന്ന് പറയുമ്പം കുട്ടികൾക്കും മാത്രമല്ല എല്ലാവർക്കും നല്ലതാണല്ലോ. നമ്മുടെ ഒരു എന്താ പറയുന്നേ, ഈ പറഞ്ഞ നമ്മുടെ ജെൻസി പ്രോബ്ലംസും ഒക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമം മുറയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പം നല്ല പ്രൊമോഷൻ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മോഡേൺ യോഗ യുഗത്തിലാണ് നമ്മള്. ഇപ്പൊ ഒരുപാട് പണ്ടത്തെ പതഞ്ജലി ഡിഫൈൻ ചെയ്ത യോഗയൊന്നും അല്ലല്ലോ ഇപ്പം, ആ മോഡിലൊന്നും അല്ലല്ലോ പോകുന്നത്.
0: തീർച്ചയായും
1: ഇപ്പം കൊറേ
0: ഒരുപാട് എബ്രോഡുകളിലേക്ക് ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് യോഗ എന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനറും ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇവിടെ യോഗ പഠിക്കണമെങ്കിലൊക്കെ ഭയങ്കര പൈസയാണ്. ഞാനൊരിടയ്ക്കൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ പെർ ക്ലാസ്സിനൊക്കെ ഭയങ്കര $50 അങ്ങനെയൊക്കെ കൊടുത്ത് വേണം യോഗ അറ്റൻഡ് ചെയ്യാനായിട്ട്.
1: അത് ആക്ച്വലി ഈ പതഞ്ജലിയുടെ യോഗ എന്ന് പറയുമ്പോ ക്ലാസിക് യോഗയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഒന്ന് മോഡേണൈസ് ചെയ്ത് കുറച്ച് എന്താ പറയാ ഹട്ട യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ യോഗ സ്ട്രീംസ് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിവേകാനന്ദൻ സ്വാമികള് ചിക്കാഗോയിൽ പോയി ഒരു പ്രസംഗം നടത്തിയായിരുന്നല്ലോ. അപ്പൊ അതിലാണ് ആക്ച്വലി ഈ യോഗയ്ക്കൊക്കെയുള്ള പ്രൊമോഷൻ ഇന്റർനാഷണലി കുറച്ച് റെക്കഗ്നിഷൻ ഒക്കെ കിട്ടിത്തുടങ്ങിയത്. അതിനുശേഷം ഇപ്പൊ മോഡേൺ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ആക്ച്വലി മെൽബണില് ഒരുപാട് യോഗ സ്കൂളുകളും യോഗ ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. അത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള നമുക്ക് എന്താ വേണ്ടേ എന്നുള്ളത് നോക്കി അതിനനുസരിച്ചുള്ള ഒരു യോഗ ക്ലാസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. ഇപ്പൊ ഞങ്ങളുടെ ഏരിയയിലാണെങ്കിൽ എനിക്ക് ഏറ്റവും പോപ്പുലർ വാസുദേവ ക്രിയാ യോഗ എന്ന് പറയുന്ന ഒരു സംഘടനയാണെന്ന് തോന്നുന്നു. അവർക്ക് ഒരു ക്ലാസ്സിന് $15. പക്ഷെ അത് കുറച്ച് ഇന്റൻസീവ് ഇതാണ്, യോഗയാണ്. അപ്പൊ കുറച്ച് കാർഡിയോ, കുറച്ച് കൂടുതൽ എക്സസൈസ്, അതിന്റെ കൂടെ സൂര്യ നമസ്കാരം വിത്ത് എക്സ്ട്രാ സ്റ്റെപ്സ്, നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബ്രീത്തിങ്ങും ഒക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്യാനും പ്രാണായാമോ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു യോഗ ക്ലാസ് ആണ് അവരുടെ റൺ ചെയ്യുന്നത് ഇവിടെ. അതിനൊരു ക്ലാസ്സിന് $15 അങ്ങനെ തന്നെ ഉള്ളൂ.
0: നമ്മളിവിടെ ഒരു GP കണ്ടിട്ടാണെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്ത് വെൽബീങ്ങിനാണെങ്കിലും നമുക്ക് അല്ലാത്ത ഫിസിക്കൽ പെയിൻസിനാണെങ്കിലും എനിക്ക് ഇപ്പൊ ഒരു മാക്സിമം ക്ലിനിക്കൽ പിലാറ്റേഴ്സ് വരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ യോഗയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നാറുണ്ടോ? ഈ അതായത് ഇപ്പൊ എനിക്ക് റീസെന്റ് ഒരു മെസ്സേജ് വന്നായിരുന്നു, ഞാൻ AHM എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസിലാണ്. അവര് ആക്ച്വലി യോഗയും ക്ലിനിക്കൽ പിലാറ്റേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസിലേക്ക്, ഇഫ് ഇറ്റ് ഈസ് റെക്കമെൻഡ് ബൈ ദ GP എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ശരിക്കും യോഗയും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ പീപ്പിൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ. കാരണം മെഡിക്കെയർ റിബേറ്റിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ വരുവാണ് ഇൻഷുറൻസിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസിലാണെങ്കിലും അതൊക്കെ ആഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് ഇപ്പൊ ഇപ്പോഴുള്ള ഒരു ചേഞ്ചിൽ. ചേച്ചി ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ ആ ഒരു ക്ലിനിക്കൽ ലെവലിൽ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ യോഗ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. ഞാൻ ചെയ്തപ്പോഴൊക്കെ എനിക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറില്ല, പക്ഷെ ചെയ്തപ്പോഴൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുന്നേ ഫുൾ ബോഡി ഒന്ന് റെഗുലറൈസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
0: ആർട്സിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ആളാണല്ലോ, ലൈക് പാട്ട് പാടും, ഡാൻസ് കളിക്കും. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോ ലൈക് വാട്ട് ഡിഫറൻസ് യോഗ മേക്ക്? കാരണം നമ്മള് ഈ ഇപ്പൊ ഡാൻസ് കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഹൗ ഇമ്പോർട്ടന്റ് യോഗ ഈസ്?
1: ഒന്ന്, നമ്മള് ബോഡി ബാലൻസ് ചെയ്യും, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബോഡി ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞ ഇപ്പൊ ചില ഇതൊക്കെ ആവുമ്പോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാനൊരു വലിയ ഡാൻസർ ഒന്നും അല്ല, എങ്ങനെ പോലെ ഞാൻ പറയാണ്, ഈ ഒരു ചില ഇപ്പം സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴാണെങ്കിലും അത് കഴിഞ്ഞിട്ട് കുറെ യോഗാസനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ട്രീ പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ അങ്ങനെയൊക്കെ നിൽക്കുമ്പോ നമ്മുടെ ഒറ്റക്കാലിൽ ബോഡി ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി ഭരതനാട്യം ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് ആ ആരമണ്ഡലത്തിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു ചില പൊസിഷനിൽ ഒറ്റക്കാലിൽ ബാലൻസ് ചെയ്യേണ്ടി വരുമ്പോഴും നടരാജ പോസ് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമുക്ക് ആക്ച്വലി ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ റെഗുലർ ആയിട്ട് ചെയ്താൽ മാത്രമേ പക്ഷെ കാര്യമുള്ളൂ. പിന്നെ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡി ഒന്ന് എന്താ പറയുന്ന കുറച്ചൊരു കാമായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും നല്ലൊരു കാം മൈൻഡോടെ എടുക്കാൻ പറ്റും. ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയത്ത് ഇപ്പൊ ഡോക്ടേഴ്സ് പറയാറില്ലേ ഡീപ് ബ്രീത്ത് എടുക്കൂ കുറച്ച് സമയം. പ്രത്യേകം നമുക്ക് ഹോൾ നമ്മുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, നെർവസ് സിസ്റ്റം ഒന്ന് നോർമലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചിന്തിക്കാനും ഒക്കെ പറ്റും.
0: ഓക്കെ, അപ്പൊ ഈ ഇന്റർനാഷണൽ യോഗയുടെയൊക്കെ എല്ലാവരും യോഗ ട്രൈ ചെയ്യുക. ഞാനിവിടെ ജിമ്മില് ഇടയ്ക്ക് ട്രൈ ചെയ്യുമായിരുന്നു യോഗ പോകാൻ. പിന്നെ അതൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയി. നമ്മളവിടെ ചെന്നിരുന്നിട്ട് അവരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ, ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ബ്ലോക്ക് കാണുന്ന യോഗ ബ്ലോക്സ് ബ്ലോക്ക് യൂസ് ചെയ്ത് യോഗ ചെയ്യാന്ന് പറഞ്ഞിട്ട് അല്ലൊക്കെ സിമ്പിളായിട്ട് എല്ലാവരും കയറുന്നത്, എനിക്കാണെങ്കിൽ കൈ പോലും കുത്താൻ പറ്റുന്നില്ല അതില്. അവസാനം നാണക്കേട് കാരണം ഞാൻ നിർത്തിപ്പോരുക ചെയ്ത അവിടെ നിന്ന്. പക്ഷെ എനിക്കും ആക്ച്വലി യോഗ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. എന്റെ അമ്മ ഇപ്പൊ ഒരു ഹാഫ് ഇയർ ആയിട്ട് യോഗ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് നാട്ടിൽ തന്നെ. അപ്പൊ അമ്മ എന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് ഭയങ്കര കാലിന് കാലുവേദനക്കൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് യോഗ ചെയ്തിട്ടെന്നൊക്കെ പറയണേ. അപ്പൊ നടക്കാൻ പോലും പോകാത്ത അമ്മയാണ്. അപ്പൊ പുള്ളിക്കാരി അതങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും, കാരണം ഞാനിപ്പോ 30 വയസ്സാവുന്നുള്ളെങ്കിലും ഓൾറെഡി എന്റെ ശരീരം 60 വയസ്സിന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴെങ്കിലും ഇതൊക്കെ ചെയ്തൊന്ന് ശരിയാക്കിയില്ലെങ്കിൽ എന്റെ 60 വയസ്സ് ഞാൻ തട്ടിപ്പോകുന്നുള്ള കാര്യം ഉറപ്പാ.
1: അങ്ങനെ ഒന്നുമില്ല, പക്ഷെ യോഗ തുടങ്ങുന്ന എന്തായാലും നന്നായിരിക്കും. നന്നായിരിക്കും പറഞ്ഞ ഇപ്പം ഞാനും ഡെയിലി യോഗ ചെയ്യുന്ന ആളൊന്നും അല്ല, വല്ലപ്പോഴും ഒന്ന് ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട്. ഇപ്പൊ സൂര്യ നമസ്കാരം ഒന്നും ചെയ്യാൻ എനിക്ക് ഫുള്ളായിട്ട് ബോഡി പറ്റത്തൊന്നുമില്ല. ഞാൻ എന്റെ പ്രായം പറയത്തില്ല, ചോദിക്കണ്ട. പക്ഷെ ഫുൾ ബോഡി വഴങ്ങത്തില്ലെങ്കിൽ പോലും ആ ഒരു ജോയിന്റ്സ് ഒക്കെ ലൂസൻ ആകുന്നതും, ഞാൻ പണ്ട് ഡാൻസ് കളിക്കുമ്പം ആക്ച്വലി നീ ബാൻഡ്സ് ഇട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, മുട്ടിന് ഭയങ്കര വേദന എടുക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ബാൻഡ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഹെൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് ടെന്നീസ് എൽബോ, എനിക്ക് ടെന്നീസ് എൽബോ ഉണ്ടായിരുന്നു, എനിക്കൊരു ചായക്കപ്പ് വരെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു റൈറ്റ് ഹാൻഡ് ഇതുകൊണ്ട് ഹാൻഡ് കൊണ്ട്. പക്ഷെ ഇപ്പൊ അത്യാവശ്യം എനിക്ക് വലിയ പ്രശ്നമില്ലാണ്ട് വെയിറ്റ് എടുക്കാനും ഈ കൈ യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി യോഗ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അത് നേരത്തെ തുടങ്ങിയാൽ അത്രയും നല്ല, നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് അങ്ങ്
0: കൊണ്ടുപോവാം.
1: ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ തലമുറക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. ഇപ്പം നമ്മുടെ ചിലര് പറയുമല്ലോ, നമുക്ക് എനിക്ക് മോട്ടിവേഷൻ ഇല്ലാത്തോണ്ടൊന്നും ചെയ്തില്ല, എനിക്ക് ഓടാൻ പോണെന്നുണ്ടായിരുന്നു, മോട്ടിവേഷൻ ഇല്ലാത്തോണ്ട് ഞാൻ ഇറങ്ങിയില്ല. മോട്ടിവേഷൻ ഒരു സൈഡിലോട്ട് തൂത്ത് കൂട്ടി ഇട്ടിട്ട് പതുക്കെ എന്തായാലും ചെയ്യാൻ ഇറങ്ങി, അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് അങ്ങ് പോവുകയാണെങ്കിൽ മാത്രമേ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ.
0: തീർച്ചയായിട്ടും എനിക്കത് പറയാൻ മടിയുണ്ടെങ്കിലും ഞാനും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളായി പോയി.
1: നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. എന്റെ മോൻ അതിന് എനിക്ക് ഒരു വാക്ക് പഠിപ്പിച്ചു തന്നു, അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്നറിയാമോ, അമ്മയ്ക്ക് പ്രോക്കാസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് എല്ലാം പിന്നത്തേക്ക് പിന്നത്തേക്ക് വെക്ക. അത് വലിയൊരു പ്രശ്നമാണ്.
0: തീർച്ചയായിട്ടും ഞാനിവിടെ എന്നും എന്റെ ഡോഗിനെ നടത്താൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഒരു 1 മന്ത് ഞാൻ ചെയ്തു. എന്നും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അവനെയും കൊണ്ട് നടക്കാൻ പോകും. അപ്പൊ എനിക്കൊരു വാക്കായി, വിന്റർ ആയതിന് ശേഷം കാലെടുത്ത് വെളിയിൽ വെക്കാനായിട്ട് മടിയായിട്ട് വയ്യായി, എല്ലാം കെട്ടിപ്പോഞ്ഞ് പോകണ്ടേ എന്നൊക്കെ ആലോചിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇത്രയോ നാള് ആ ഒരു മാസം ഉണ്ടല്ലോ ഞാൻ എല്ലാം ശരിയാക്കുന്നു പറഞ്ഞത്, ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞാ നടക്കാൻ പോയിക്കൊണ്ടിരുന്നു. തണുപ്പായപ്പോഴത്തേക്ക് ഞാനതങ്ങ് നിർത്തി. പക്ഷെ പിന്നെ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ തോന്നും ഈ തണുപ്പ് എപ്പോഴും വന്നോണ്ടിരിക്കുമല്ലോ, ഇതിനൊരു മോചനം ഇല്ലല്ലോ. ഇനിയിപ്പൊ ഈ ഒരു കൺട്രിയില് എല്ലാ 6 മാസം കഴിഞ്ഞും അല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പിന്നെയും തണുപ്പ് വരും. ബട്ട് പിന്നെയും എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രോഡ്കാസ്റ്റ് കേട്ടെങ്കിലും കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യാൻ നിർത്തിവെച്ച ഒരു കാര്യം വീണ്ടും തുടങ്ങാൻ പറ്റട്ടെ എന്ന് നമുക്ക് എല്ലാരോടും റിക്വസ്റ്റ് ചെയ്യാല്ലേ ചേച്ചി?
1: അതെ അതെ, ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഒരു ഒന്ന് ജിമ്മിൽ കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ടൊന്നും ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ കാശ് കൊടുക്കത്തേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോ ഞാൻ ജിം മെമ്പർഷിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഞാനിപ്പോ ഡെയിലി ഒന്ന് നടക്കാനോ ഓടാനോ പോകും. എപ്പോഴെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് വരാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോ വരുവാണെങ്കിൽ അപ്പൊ ഇറങ്ങി പോവുക, രാവിലെ ഓക്കെ ആണെങ്കിൽ രാവിലെ പോവുക. ഇപ്പം നിർബന്ധമായിട്ടും ഒരു 20-30 മിനിറ്റ് എന്തായാലും നടക്കണം എന്നുള്ള ഒരു ഗോളിലാണ് ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞപോലെ മോട്ടിവേഷൻ, ചില ദിവസം മോട്ടിവേഷൻ തണുപ്പ് കൂടുമ്പം കുറയും, അല്ലെങ്കിൽ ഒരു മഴ വരുമ്പോ മോട്ടിവേഷൻ പോവും.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ചേച്ചിക്ക് ഏറ്റവും നല്ല പുഷ് എന്ന് പറയുന്ന ചേച്ചി മോന്റെ അടുത്ത് ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം പറയാൻ പറഞ്ഞാ മതി, അത് ഇൻസൾട്ട് ആയിട്ടെങ്കിലും കരുതിയിട്ട് ഇറങ്ങി പൊക്കോളും.
1: അതെ അതെ, അവന് കുറെ ഇൻസ്പിറേഷൻ മാത്രമല്ല, ഇൻസൾട്ട് രീതിയിലും ഇൻസ്പിറേഷൻ തരാൻ നോക്കാറുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടല്ലേ എടുക്കാൻ പറ്റൂ.
0: തീർച്ചയായിട്ടും ഇൻസൾട്ട് ആണല്ലോ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് സ്വന്തമായിട്ട് വിചാരിച്ച് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ നോക്കാം.

0: നമുക്ക് സമയം ഏകദേശം
1: തീരാറായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം വെരി ഹാപ്പി ടു ഹാവ് എ ചാറ്റ് വിത്ത് യു. വീണ്ടും വീണ്ടും ഒരുപോലെ ബ്രോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാം നമുക്ക്. ഒരുപാട് നമ്മൾ ഒരുപാട് വെറുപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോ എല്ലാവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, 92.3 മലയാളം എഫ് എം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾ ഫേസ്ബുക്കിലുണ്ട്, 92.3 മലയാളം എഫ് എം എന്ന് പറഞ്ഞ്. ഇനി ഫേസ്ബുക്കും കളഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഉണ്ട്, 92.3 മലയാളം എഫ് എം അറ്റ് മെൽബൺ ഡോട്ട് കോം. അതിലേക്ക് എഴുതി അറിയിച്ചാലും മതി. പുതിയ പുതിയ കോണ്ടന്റ്സും എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം നമ്മൾ അറിയിക്കാല്ലേ ചേച്ചി?
2: അതെ അതെ, തീർച്ചയായിട്ടും. ഞാന് ഇതെല്ലാം അൺഇൻസ്റ്റോൾ ചെയ്യാന്ന് പറഞ്ഞത്, നമ്മളതിന് ടൈം ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അൺഇൻസ്റ്റോൾ ചെയ്യാവൂ. വയസ്സായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ളപ്പം അത് എന്താ പറയുന്നത്, നമ്മുടെ ഈ കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ലോഗിൻ ചെയ്യുക, നമുക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്യുക ഇപ്പം, അല്ലെങ്കിൽ ടൈംസ് ഫിക്സ് ചെയ്തിട്ട് അത് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ അതൊന്നും അൺഇൻസ്റ്റോൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്കൊക്കെ അൺഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റേണ്ടി വരുന്നത്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല വിന്റർ ദിനം കൂടി ആശംസിക്കുന്നു.
1: ബൈ ബൈ, ദിസ് ഈസ് ആർ ജെ അഞ്ജു സൈനിങ് ഓഫ്.
2: Saying off, honey, bye-bye.
1: Bye-bye.